0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ കൊല്ലം GS ബാലമുരളി പാടിയ കൃതികൾ കേൾക്കാം. ആനന്ദ് ആർ ജയറാം വയലിൻ, എൻ ശ്രീകുമാരവർമ്മ മൃദംഗം, ജി മനോഹർ ഖടം. ആദ്യം എന്തമുദ്ദോ എന്നാരംഭിക്കുന്നു രാഗം ബിന്ദുമാലി.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച എന്ത മുദ്ദോ എന്ന കൃതിയാണ് കേട്ടത്. രാഗം ബിന്ദുമാലിനി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, എന്ത മുദ്ദോ. ഇൻ ദ രാഗ് ബിന്ദുമാലിനി, സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി എന്നാളുരകെ എന്നാരംഭിക്കുന്നു രാഗം ശുഭ പന്തുവരാളി, മിശ്രജാപ്പ് താളം, ത്യാഗരാജ സ്വാമികൾ രചിച്ചത്.
1: Continuing his Carnatic classical vocal recital, he will now present a composition of Saint Thyagaraja, Ennalurage. In the rag, Shubha Panduvarali, set to Mishra Chappathal.

0: ശുഭ പന്തുവരാളി രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച എന്നാൾ ഉരകെ എന്ന കൃതിയാണ് കേട്ടത്. മിശ്രചാപ്പ് താളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, എന്നാൾ ഉരകെ. ഇൻ ദി രാഗ് ശുഭ പന്തുവരാളി സെറ്റ് ടു മിശ്രചാപ്പ് താൾ.
0: അടുത്തതായി സാമഗാന ലോലനെ എന്നാരംഭിക്കുന്നു രാഗം. ഹിന്ദോളം ആദ്യ താളം പാപനാശം ശിവൻ രചിച്ചത്.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് പാപനാശം ശിവൻ, സാമഗാന ലോലനെ. ഇൻ ദ രാഗ് ഹിന്ദോളം സെറ്റ് ടു ആദിതാൾ.

0: പാവനാശം ശിവൻ രചിച്ച സാമഗാനലോലനെ എന്ന കൃതിയാണ് കേട്ടത്. രാഗം ഹിന്ദോളം, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് പാവനാശം ശിവൻ, സാമഗാനലോലനെ ഇൻ ദ രാഗ് ഹിന്ദോളം സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊല്ലം GS ബാലമുരളി പാടിയ കൃതികൾ. വയലിൻ ആനന്ദ് ആർ ജയറാം, മൃദംഗം എൻ ശ്രീകുമാരവർമ്മ, ഖടം ജി മനോഹർ. അടുത്തതായി നന്നു പാലിംപ എന്നാരംഭിക്കുന്നു രാഗം മോഹനം, ആദിതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Recital by Kollam Shri G.S. Balamurali. He is accompanied on the violin by Shri Anand R. Jayaram, on the mridangam by Shri N. Shri Kumar Varma, and on the ghatam by Shri G. Manohar. Now listen to a composition of Saint Thyagaraja, നന്നു പാലിംപ ഇന്ദ് രാഗ് മോഹനം സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് കൊല്ലം ജി എസ് ബാലമുരളി പാടിയ കൃതികൾ. വയലിൻ ആനന്ദ് ആർ ജയറാം, മൃദംഗം എൻ ശ്രീകുമാരവർമ്മ, ഖടം ജി മനോഹർ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ ബൈ കൊല്ലം ശ്രീ ജി എസ് ബാലമുരളി. അക്കമ്പനിയിങ് ആർട്ടിസ്റ്റ് വേർ ശ്രീ ആനന്ദ് ആർ ജയറാം ഓൺ ദ വയലിൻ, ശ്രീ എൻ ശ്രീകുമാർ വർമ്മ ഓൺ ദ മൃദംഗം, ആൻഡ് ശ്രീ ജി മനോഹർ ഓൺ ദ ഘടം. ദിസ് പ്രോഗ്രാം ഇസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം, ഫുരാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: 7DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ എ അനന്തപത്മനാഭൻ അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി കേൾക്കാം. കുഴൽമന്ദം ശ്രീ ജി രാമകൃഷ്ണൻ മൃദംഗം, കുമരകം ശ്രീ ഗണേഷ് ഗോപാൽ ഖടം. ആദ്യം ചിത്തരഞ്ജനീ രാഗത്തിൽ നാദ തനുമനുഷ്യം എന്ന കൃതി കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic Classical Veena Concert by Shri A. Anandapatmanabhan. He is accompanied on the Mridangam by Kuralvandam Shri G. Ramakrishnan and on the Ghatam by Kumaragam Shri Ganesh Gopal. He begins his Carnatic Classical Veena Concert with a composition of Saint Thyagaraja, Nada Tanu Manisham. In the rag, Chittaranjani, set to Adithal.

0: ചിത്തരഞ്ജനീ രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച നാദ തനുമനുഷ്യം എന്ന കൃതിയാണ് കേട്ടത്. ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, നാദ തനുമനുഷ്യം. ഇൻ ദ രാഗ് ചിത്തരഞ്ജനി, സെറ്റ് ടു ആദ്യ താൾ.
0: അടുത്തതായി അമൃതവർഷിണീ രാഗത്തിൽ ഹരികേശ നെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ച സുധാമയി എന്ന കൃതി കേൾക്കാം. രൂപക താളം.
1: Continuing his Carnatic classical Veena concert, he will now present a composition of Harikesha Nellur Muthaiya Bhagavathar, Sudhamai, in the rag Amrita Varshini, set to Rupaka Thal.

0: ഇനി ഏമി ജേസിദെ എന്നാരംഭിക്കുന്നു. രാഗം ഹനുമത്തോടി, മിശ്രചാപ്പത്താളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: നെക്സ്റ്റ് ഇസ് എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ഏമി ജേസിദെ ഇൻ ദ രാഗ് ഹനുമത്തോടി, സെറ്റ് ടു മിശ്രചാപ്പത്താൾ.

രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ എ. അനന്തപത്മനാഭൻ അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി.

0: കുഴൽമന്ദം ശ്രീ ജി രാമകൃഷ്ണൻ മൃദംഗം, കുമരകം ശ്രീ ഗണേഷ് ഗോപാൽ ഖടം. ഇനി ഭജരേ യദുനാഥം എന്നാരംഭിക്കുന്നു രാഗം പീലു, ആദിതാളം സദാശിവ ബ്രഹ്മേന്ദ്ര രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Veena Concert by Shri A. Anandapadmanabhan. He is accompanied on the mridangam by Kuzhalmandam Shri G. Ramakrishnan and on the ghatam by Kumaragam Shri Ganesh Gopal. Now listen to a composition of Sadashiv Brahmendra, Bhajare Yedunadham, in the rag Peelu, set to Adithal.

0: അവസാനമായി യമൻ കല്യാണി രാഗത്തിൽ കൃഷ്ണ നീ ബേഗനേ ബാരോ എന്ന കൃതി കേൾക്കാം. മിശ്രചാപ്പുതാളം വ്യാസരായർ രചിച്ചത്.
1: ശ്രീ എ അനന്തപത്മനാഭൻ കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ വീണ കോൺസെർട്ട് വിത്ത് എ കോമ്പോസിഷൻ ഓഫ് വ്യാസരായർ, കൃഷ്ണ നീ ബേഗനേ ബാരോ ഇൻ ദ രാഗ് യമൻ കല്യാണി സെറ്റ് ടു മിശ്രചാപ്പുതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ എ അനന്തപത്മനാഭൻ അവതരിപ്പിച്ച വീണക്കച്ചേരി, കുഴൽമന്ദം ശ്രീ ജി രാമകൃഷ്ണൻ മൃദംഗം, കുമരകം ശ്രീ ഗണേഷ് ഗോപാൽ ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You were listening to Carnatic Classical Veena Concert by Shri A. Anandapathmanabhan. Accompanying artists were Kural Mandam Shri G. Ramakrishnan on the Mridangam and Kumaragam Shri Ganesh Gopal on the Ghatam. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: 7 DTH, ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ചാനൽ.
1: പാലക്കാട് പി കെ ശേഷാദ്രീശ്വരൻ പാടുന്ന സി എസ് കൃഷ്ണയ്യർ കൃതികൾ ഇപ്പോൾ കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. നൗ വി ബ്രിങ് യു എ വോക്കൽ റിസൈറ്റൽ ബൈ പാലക്കാട് പി കെ ശേഷാദ്രീശ്വരൻ. ഹി റിസൈറ്റ്സ് സി എസ് കൃഷ്ണയ്യർ കൃതീസ്. ഹി ഈസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. ആദ്യം ഗംഭീര നാട്ടുരാഗത്തിൽ ഗണേശ എന്നാരംഭിക്കുന്ന കൃതി ആദിതാളം. ഫസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് ഗണേശ ഇൻ രാഗ ഗംഭീരനാട്ട സെറ്റ് ടു ആദിതാളം.

അംബികെ ജഗദംബികെ, രീതി ഗൗളരാഗം, മിശ്രചാപ്പുതാളം. നെക്സ്റ്റ് ഐറ്റം ഈസ് ഇൻ രീതി ഗൗളരാഗ. സെറ്റു മിശ്രചാപ്പുതാള, അംബികെ ജഗദംബികെ.

വരുമോ നിൻ കരുണാകടാക്ഷം. സാരംഗരാഗം ഖണ്ഡചാപ്പുതാളം. നെക്സ്റ്റ് ഇസ് വരുമോ നിൻ കരുണാകടാക്ഷം ഇൻ രാഗ സാരംഗ സെറ്റ് ടു ഖണ്ഡചാപ്പുതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാലക്കാട് പി കെ ശേഷാദ്രീശ്വരൻ പാടുന്ന സി എസ് കൃഷ്ണയ്യർ കൃതികൾ. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ പാലക്കാട് പി കെ ശേഷാദ്രീശ്വരൻ. ഹി ഈസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. സംസാരാഭിത്യാപഹേ ആര്യഭിരാഗം മിശ്രചാപ്പുതാളം. നെക്സ്റ്റ് ഐറ്റം സ്റ്റാർട്സ് വിത്ത് സംസാരാഭിത്യാപഹേ സെറ്റു മിശ്രചാപ്പുതാള ഇൻ ആര്യഭിരാഗ.

മോഹന മുരളീധാരി, മോഹനരാഗം ആദിതാളം. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് മോഹന മുരളീധാരി ഇൻ രാഗ മോഹന സെറ്റു ആദിതാളം.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് പാലക്കാട് പി കെ ശേഷാദ്രീശ്വരൻ പാടിയ സി എസ് കൃഷ്ണയ്യർ കൃതികൾ. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ പാലക്കാട് പി കെ ശേഷാദ്രീശ്വരൻ. ഹി ഈസ് അക്കമ്പനിഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം.
1: രാഗം ഡി ടി എച്ച് ചാനലിനുവേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution by Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.